0: ഒപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദവ
1: ദുരകുലു വിവരകരന ആധ്യാത്മിക ഹണ്ട് സുദിലൽ കുവാൻ വിദുലിയ.

പ്രഥമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നുസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗം.

0: ഡോക്ടർ ബാണി, ഹിറ്റപ്പു നിയോജിച്ച പരിവനാധിപതി സുതിൽ ഗോങ്ങുതിലി മാതൃ പൂജനീയ മെട്ടറമ്പ നന്ദാലോക സ്വാമീൻ വഹൻസേ വിശിനോയി. ഹുന്ദായി ഹെമനാങ് അപ്പി മെതൻ സിട്ട് ആശീർവാദാത്മക ബോധി പൂജാ പിങ്കമ സമഗിൻ എക്വെമു.
1: ഹെമദിനാമ സാധു കിയമു. നെവത്തവരക് സാധു കിയന്ന് പലമു ദിവാരേട്ടത് വടാ ശബ്ദനഗാ സാധു കിയമു. ഹെമദിനാമ തിസരണ സഹിത പഞ്ചശീലേ സമാദാം വെന്ന് നമസ്കാരയ കിയന്ന്. ബുദ്ധാം ശരണം ഗച്ഛാമി, ധമ്മാം ശരണം ഗച്ഛാമി, സംഘാം ശരണം ഗച്ഛാമി, ദ്വിതീയാംപി ബുദ്ധാം ശരണം ഗച്ഛാമി, ദ്വിതീയാംപി ധമ്മാം ശരണം ഗച്ഛാമി, ദ്വിതീയാംപി സംഘാം ശരണം ഗച്ഛാമി, തത്തേയാംപി ബുദ്ധാം ശരണം ഗച്ഛാമി, തത്തേയാംപി ധമ്മാം ശരണം ഗച്ഛാമി, തത്തേയാംപി സംഘാം ശരണം ഗച്ഛാമി,